നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഡോക്ടർ വിനോദ് പൗലോസ്, റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട്.
1: ഓരോ പൗരനും നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന പൗരബോധത്തോടെ ആഴ്ചയിൽ ഒരിക്കല് കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനായിട്ട് ഞായറാഴ്ച എല്ലാ വീട്ടുകാരും അവരുടെ വീട്ടിലും വീടിന്റെ പരിസരത്തും കൊതുക് വളരുന്ന ഉറവിടങ്ങൾ ഇല്ല എന്ന് അരമണിക്കൂറെങ്കിലും ഉറപ്പാക്കണം. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും മറ്റ് പൊതുസ്ഥാപനങ്ങൾ, ചന്തകള്, പൊതു ഇടങ്ങളിലും കൊതുക് വളരുന്നില്ല എന്നുള്ള ഡ്രൈ ഡേ പ്രവർത്തനം നടത്തണം. വെള്ളിയാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതേ പ്രവർത്തനം. നിസ്സാരമായ ഒരു അരമണിക്കൂർ ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് ശക്തിപ്പാക്കുകയാണെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനിയെ നിസ്സാരമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും. പല ആളുകൾക്കും അസുഖം വരാതിരിക്കാനും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാതിരിക്കാനും മരണം ഉണ്ടാവാതിരിക്കാനും നമുക്ക് സാധിക്കും.
0: രോഗങ്ങളെ അകറ്റാം, ആരോഗ്യം നിലനിർത്താം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും

0: നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോ

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം, എന്റെ പേര് അഞ്ജന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വളരെയധികം നല്ല ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇവിടെ അവസരമുണ്ട്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളുമാവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദയരോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജന ശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ശരിയായ ആഹാരശീലങ്ങൾ തുടങ്ങാം ഇന്ന് തന്നെ. ആരോഗ്യ

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളം ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ

ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകളെ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിംഗ്. അതായത് ഈ മെയിൻ ആയിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. രണ്ട് കാര്യമുണ്ട്, ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിന്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിന്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിന്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകള് സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ, ബ്രഷ് ട്വൈസ് ഡെയിലി. നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിംഗ്. അതായത് ഈ മെയിൻ ആയിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്. ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിന്റെ കൂടത്തിലും കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിന്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിന്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഒഴിവാക്കുക.
1: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാരംഭ വരിശകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അലങ്കാരങ്ങൾ നമ്മൾ പഠിച്ചു, അതിനുശേഷം ഗീതമാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 4 ഗീതങ്ങൾ വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മലഹരി രാഗത്തിലുള്ള 3 ഗീതവും മോഹനരാഗത്തിലുള്ള വരവീണ എന്ന ഗീതവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത ഗീതമായ കല്യാണി രാഗത്തിലുള്ള അടുത്ത ഗീതമാണ് നമ്മൾ പഠിക്കുന്നത്. കല്യാണി രാഗവും തിസ്രജാതി ത്രിപുട താളവുമാണ് താളത്തിലുള്ള ഗീതമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കല്യാണിയുടെ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ചതുശ്രുതിഷഭം, അന്തരഗാന്ധാരം, പ്രതിമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കാക്കളി നിഷാദം എന്നിവയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും നാൾ നമ്മൾ പഠിച്ചിരുന്നത് ശുദ്ധ മധ്യമമാണ്, സരിഗമ എന്ന ശുദ്ധമധ്യമമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ഗീതത്തിൽ പ്രതിമധ്യമം സരിഗമ, അതായത് വലിയ മധ്യമമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ക്ലാസ് നമുക്ക് ആരംഭിക്കാം.

0: എൻ്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇന്നിവിടെ കർണാടക സംഗീത പഠനത്തിലേക്ക് എത്തിയിരിക്കുന്നത് കുമാരിമാർ നന്ദിനി, അന്നാമെറിൻ, അശ്വതി, പല്ലവിയാൻ, പവിത്ര. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കല്യാണി രാഗത്തിലുള്ള ഗീതം.
1: സ രി ഗ മ
0: പ്രതിമധ്യമാണ്. ഒന്നുകൂടെ പാടൂ.
1: സ രി ഗ മ
0: പഞ്ചമത്തോട് വളരെ ചേർന്ന മധ്യമമാണ് പ്രതിമധ്യമം.

കല്യാണി രാഗം സമ്പൂർണ്ണ രാഗമാണ്, അതായത് എല്ലാ സ്വരങ്ങളും ഉണ്ട്. 65-ാമത്തെ മേളകർത്ത രാഗമാണ് കല്യാണി. ഗീതത്തിലേക്ക് നമുക്ക് കടക്കാം. തിസ്ര ജാതി ത്രിപുടതാളം, ഒരടിയിൽ ഒരു സ്വരമാണ് വരുന്നത്.

കർണാടക സംഗീതത്തിലെ ഗീതം എന്ന പാഠ്യവിഭാഗത്തിലെ അഞ്ചാമത്തെ ഗീതമായ കല്യാണ ഗീതമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നമ്മൾ ആദ്യമായി പ്രതിമധ്യമം എന്ന സ്വരം ഇന്ന് പഠിച്ചു. കല്യാണ രാഗത്തിന് പ്രതിമധ്യമമാണ് സ്വരം. ഇത്രയും നാൾ നമ്മൾ പഠിച്ചിരുന്നത് വരിശകളൊക്കെ പാടാൻ ശുദ്ധമധ്യമമായിട്ടാണ് പഠിച്ചിരുന്നത്. ഇന്ന് പ്രതിമധ്യമം നമ്മൾ പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ ശുദ്ധ സാവേരി ഗീതം

നമസ്കാരം, എന്റെ പേര് അഞ്ജന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വളരെയധികം നല്ല ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇവിടെ അവസരമുണ്ട്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: സിഗ്നേച്ചർ
2: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
3: മലയാള സിനിമയിൽ ഷാജി കൈലാസ് എന്ന സംവിധായകനെ എങ്ങനെ അടയാളപ്പെടുത്തുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപിടി അമാനുഷിക നായകന്മാർ അവതരിച്ച അനേകം ചലച്ചിത്രങ്ങളുടെ പേരുമായി ബന്ധിപ്പിച്ചാകാനേ പൊതുവെയിടയുള്ളൂ. ഒന്നാമതായി പറയുക, കമ്മീഷണറും നരസിംഹവും ആറാം തമ്പുരാനും ദ കിങ്ങും ഒക്കെ തന്നെയാകും. ഈ ക്രമം ആളുകളുടെ അഭിരുചിക്കനുസരിച്ച് മാറി വരികയും ചെയ്യും. വല്യേട്ടനും മാഫിയയും നാട്ടുരാജാവും താണ്ഡവവും ദ്രോണയും ഏകലവ്യനും തുടങ്ങി പ്രേക്ഷക സംതൃപ്തി വലിയ അളവിൽ നേടിയതും അല്ലാത്തതുമായ ഒട്ടേറെ ചിത്രങ്ങളുടെ വിപുലമായ നിര സ്വന്തമായുണ്ട് ഈ സംവിധായകന്. രാഷ്ട്രീയവും സാമൂഹിക വിമർശനവും ആക്ഷനും സസ്പെൻസും കോർ

0: ശക്തിണക്കി. അയാളൊരുക്കിയ ഈ സിനിമാ കാഴ്ചകൾ അധികവും വാണിജ്യ സിനിമാ ആസ്വാദകരെ വലിയ തോതിൽ ആകർഷിച്ചതുമാണ്. ഇത്തരം സിനിമകളിലൊന്നിൽ ഹാസ്യവേഷങ്ങളിലൂടെ അടുത്ത വീട്ടിലെ പയ്യൻ ഇമേജിൽ നിന്ന ജഗദീഷ് എന്ന നടനെ വരെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. 1993 പുറത്തിറങ്ങിയ സ്ഥലത്തെ പ്രധാന പയ്യൻസ് എന്ന സിനിമയെപ്പറ്റിയാണ് പറയുന്നത്. ആ ചിത്രത്തിന്റെ പേര് പോലും വിളിച്ചു പറഞ്ഞത് നായക നടന് പ്രേക്ഷകർക്കിടയിലുള്ള പ്രീതി ഏതു തരത്തിലുള്ളതാണ് എന്നതാണെന്ന് തോന്നുന്നു. ആ അർത്ഥത്തിലും വാണിജ്യപരമായും സിനിമ വിജയമാവുകയും ചെയ്തു. അങ്ങനെയൊക്കെയായിരിക്കുമ്പോഴും കരിയറിന്റെ ആദ്യകാലത്ത് തീർത്തും സാധാരണക്കാരുടെ കഥ പറഞ്ഞ സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച സംവിധായകൻ തന്നെയാണ് ഷാജി കൈലാസ്. അവയിൽ ഹാസ്യവും രസകരമായ കഥാസന്ദർഭങ്ങളും പിന്നെ അല്പം തരികടകളുമൊക്കെ വിളക്കി ചേർത്തിട്ടുണ്ട്. ലളിതസുന്ദരമാണ് ആദ്യകാലത്തെ ചില ഷാജി കൈലാസ് ചിത്രങ്ങളൊക്കെ. സൗഹൃദം ഉദാഹരണം. ആദ്യകാലത്തെ ഇത്തരം ഷാജി കൈലാസ് ചിത്രങ്ങളിലൂടെ കടന്നുപോകുന്നതാണ് സിഗ്നേച്ചറിന്റെ ഇന്നത്തെ അധ്യായം. 1989 ന്യൂസ് എന്ന ചിത്രത്തിലൂടെയാണ് ഷാജി കൈലാസ് എന്ന സംവിധായകനെ മലയാള സിനിമ അറിഞ്ഞത്. 1965 തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിന്റെ ജനനം. പാദമുദ്ര അടക്കമുള്ള ശ്രദ്ധേയ സിനിമകളിൽ സംവിധാന രംഗത്ത് സഹായിയായി പ്രവർത്തിച്ചിരുന്നു. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം 1985 ഒരു കുടയും കുഞ്ഞുപെങ്ങളും എന്ന പുറത്തിറങ്ങാതെ പോയ ചിത്രമാണ് ഷാജി കൈലാസ് ആദ്യമായി സംവിധാനം ചെയ്യാനിരുന്നത്. ഒരുപക്ഷെ പ്രഖ്യാപനത്തിൽ ഒതുങ്ങി ഗാനങ്ങളൊക്കെ മാത്രം പുറത്തിറങ്ങിയ ഒരു സിനിമയാകാം അത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. എന്നാൽ ചിത്രത്തിന്റേതായി 4 ഗാനങ്ങൾ ഇന്ന് ലഭ്യമാണ്. ഈ സിനിമയിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ കാസറ്റുകളും കണ്ടിട്ടുണ്ട്. തുടർന്നാണ് 1989 ന്യൂസുമായി ആ യുവ സംവിധായകന്റെ രംഗപ്രവേശനം. അദ്ദേഹത്തിന്റെ തന്നെ കഥയ്ക്ക് നടൻ ജഗദീഷാണ് രചന നിർവഹിച്ചത്. ഋഷി മേനോൻ എന്ന സ്വകാര്യ ഡിറ്റക്റ്റീവാണ് സിനിമയിലെ നായകൻ. തന്റെ പ്രതിസുധ വധുവിന്റെ ജൂനിയേഴ്സായ മെഡിക്കൽ വിദ്യാർത്ഥികൾ സാന്ദർഭിക വച്ചാൽ ഉൾപ്പെട്ട ഒരു കൊലക്കേസ് അന്വേഷിക്കുന്നതും അതിന്റെ ഉത്തരം കണ്ടെത്തുന്നതും മറ്റുമാണ് ഈ സിനിമയുടെ പ്രമേയം. കേസന്വേഷണം ആകാംക്ഷ ഉണർത്തുന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ന്യൂസ് എന്ന ചിത്രത്തിൽ രസകരമായ രംഗങ്ങൾ കടന്നുവരുന്നതിന് കാരണം രചയിതാവ് ജഗദീഷാണ് എന്നതിനാലാകാം.
1: ഋഷി സാറ്, അദ്ദേഹം ടൂറിലാണ്, മെസപ്പൊട്ടോമിയ. ഞാനാണ് ചാർജ്. സോറി, ഞങ്ങൾ പുതിയ കേസുകൾ ഒന്നും എടുക്കുന്നില്ല. നോ ഫ്രഷ് കേസസ്. ഏതായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് പ്ലീസ് സർ. ചന്ദു, നീ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഇത് ഏറ്റെടുക്കുന്നു. എന്താ കേസ്? അതെ, മടിക്കണ്ട, എന്ത് രഹസ്യവും ഞങ്ങളോട് പറയാം. ഡെന്റിസ്റ്റിനോടും ഡിറ്റക്റ്റീവിനോടും ഒന്നും ഒളിച്ചു വെക്കരുതെന്നാണ് പ്രമാണം. എന്തായാലും ഞാൻ സോൾവ് ചെയ്ത് തരാം. ഇറ്റ്സ് എ ഗ്യാരണ്ടി.
2: ഉറപ്പാണോ സാർ?
1: ഷുവർ. ഞാനേ, ഞാനൊരു ഇൻഷുറൻസ് ഏജന്റ്.
0: ഷാജി കൈലാസിന്റേതായി രണ്ടാമത് പുറത്തു വന്ന ചിത്രം സൺഡേ 7 PM ആയിരുന്നു. സായികുമാർ നായകനായി വന്ന ഈ ചിത്രം ഒരു സസ്പെൻസ് ത്രില്ലർ ആയിരുന്നു. എന്നാൽ സിനിമ വേണ്ടത്ര വിജയമായില്ല. ഈ ചിത്രത്തിന് ശേഷം ഒരു ഷാജി കൈലാസ് സിനിമ അതേ വർഷം തന്നെ പുറത്തിറങ്ങുകയാണ്. ഹാസ്യചിത്രം ഡോക്ടർ പശുപതിയാണ് ആ ചിത്രം. അല്പം സവിശേഷതകളൊക്കെയുള്ള ഒരു സിനിമ. കാരണം ആ ചിത്രത്തിൽ അവർ ടൈറ്റിൽ റോളിൽ അവതരിപ്പിച്ചത് അതുവരെ നായക പദവി അലങ്കരിക്കാത്ത ഒരു നടനെയായിരുന്നു. ഡോക്ടർ പശുപതി എന്ന, അല്ലെങ്കിൽ കള്ളൻ ഭൈരവൻ എന്ന ടൈറ്റിൽ വേഷത്തിൽ എത്തിച്ചേർന്നത് ഇന്നസെന്റ് ആണ്. തൊട്ടു തലേവർഷം റാഞ്ചിറാവ് സ്പീക്കിംഗ് എന്ന ഏറ്റവും വലിയ ഹിറ്റ് ചിത്രത്തിൽ നാടകക്കാരൻ മത്തായിച്ചനായി വന്ന് പ്രേക്ഷകപ്രീതി നേടിയ ഇന്നസെന്റ് തന്നെ. എന്നാൽ അതുവരെ നായകനൊന്നും ആയിട്ടുമില്ല. റാഞ്ചിറാവ് സ്പീക്കിംഗ് എന്ന സിനിമയിൽ നായകൻ ബാലകൃഷ്ണനൊപ്പം സദാസമയമുള്ള ഉപനായകന്മാരിലൊരുവനെ ഇന്നസെന്റ് അവതരിപ്പിച്ചു. മാന്നാർ മത്തായി ശുദ്ധഗതിക്കാരനായ ഒരു മധ്യവയസ്കനാണ്. എന്നാൽ അവിടെ നിന്ന് ഡോക്ടർ പശുപതിയിലേക്ക് എത്തുമ്പോൾ അല്പം നെഗറ്റീവ് ഷെയ്ഡുള്ള വക്രബുദ്ധിക്കാരനായ ഒരു നായക കഥാപാത്രം തന്നെയാണ് ഇന്നസെന്റിന് ലഭിച്ചത്. അയാളൊരു പഠിച്ച കള്ളനാണ്. മോഷണക്കുറ്റം അടക്കമുള്ളവയ്ക്ക് പലവട്ടം ജയിലിൽ കിടന്നിട്ടുമുണ്ട്. എന്നാൽ ഭൈരവന്റെ പുതു അവതാരം ഒരു മൃഗഡോക്ടറുടെ വേഷത്തിലാണ്. അതുമൊരു കുഗ്രാമത്തിൽ. സാങ്കല്പിക ഗ്രാമമെന്ന് കരുതാവുന്ന പോക്കണംകോടിലെ അതീവ രസകരമായ ഈ ആൾമാറാട്ട കഥ എഴുതി ഫലിപ്പിച്ചത് അക്കാലത്തെ കോമഡി രചയിതാക്കളായ കല്ലൂർ ഡെനീസോ, VR ഗോപാലകൃഷ്ണനോ, ഡോക്ടർ പശുപതിയിൽ വേഷമിട്ട ജഗദീഷോ ഒന്നുമല്ല. മറിച്ചത് ഷാജി കൈലാസ് എന്ന പേരിനൊപ്പം എന്നും ചേർത്ത് വായിച്ചു പോരുന്ന രഞ്ജി പണിക്കറായിരുന്നു എന്നതാണ് രണ്ടാമത്തെ കൗതുകം. അതുവരെ സിനിമാ മാധ്യമ പ്രവർത്തകനടക്കമുള്ള പദവികൾ വഹിച്ചു വന്ന രഞ്ജി പണിക്കർ എന്ന പിൽക്കാലത്തെ ആ ഫയർ ബ്രാൻഡ് രചയിതാവിന്റെ ആദ്യ തിരക്കഥ കൂടിയാണ് ഡോക്ടർ പശുപതി. ഇതാണെങ്കിൽ ഒരു പൂർണ്ണ ഹാസ്യചിത്രവും. അത് മറ്റൊരു കൗതുകം. വികസനം തൊട്ടു തീണ്ടാത്തതാണ് പോക്കണംകോടെന്ന ആ കുഗ്രാമം. ഗ്രാമീണർ ഭൂരിപക്ഷം കർഷകരാണ്. ദീർഘനാളായുള്ള ആവശ്യമാണ് പഞ്ചായത്തിലൊരു മൃഗഡോക്ടർ വേണമെന്നത്.
3: പോക്കണംകോട്ടേക്ക് പോടാ എന്ന് സർക്കാർ ഏതെങ്കിലും ഡോക്ടർക്ക് ഉത്തരവിട്ടാൽ അയാൾ തിരുവനന്തപുരത്ത് തന്നെ മാറ്റക്കൽപ്പന വാങ്ങി വേറെ ഏതെങ്കിലും നരകത്തിലേക്ക് പോകും.
4: മനുഷ്യരെ ചികിത്സിക്കാൻ ഡോക്ടർ വരാത്തെടുത്ത ചാണകം വരാൻ ഡോക്ടർ വരുന്നത് അതും ഈ പോക്കണംകോട്ടിലേക്ക്.
3: ആ കുറിപ്പ് പറഞ്ഞായിരുന്നു ശരി.
5: ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിച്ച ഇവിടെ ഒരു മണ്ണാങ്കടി നടക്കൂല.
6: ഈ പഞ്ചായത്ത് ഉണ്ടായ കാലം മുതൽ ഈ കസേരയിൽ എട്ടുകാലി കണക്ക് അള്ളിപ്പിടിച്ച് തൂങ്ങിക്കിടക്കുന്ന ഈ ഉണ്ണാക്കൻ പ്രസിഡന്റ് വിചാരിച്ചാൽ ഇവിടെ ഒരു മൃഗഡോക്ടർ എത്തുകയല്ല.
3: എന്റെ അശാന്ത പരിശ്രമം കൊണ്ടാണ് ഈ പഞ്ചായത്ത് ഒരു ഊർജിത ക്ഷീര വികസന മേഖലയാക്കി പ്രഖ്യാപിച്ചത്. അന്ന് സൊസൈറ്റിയുടെ തറക്കല്ലിട്ടുകൊണ്ട് ഞാൻ ചെയ്ത അധ്യക്ഷ പ്രസംഗം നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ.
6: ഇല്ല, ആ സമയത്ത് ഞങ്ങൾ ആരും ജനിച്ചിട്ടില്ല.

0: പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണിക്കണ്ണൻ നായർ ഒരു മൃഗഡോക്ടർക്കായുള്ള അന്വേഷണത്തിലാണ്. എക്സിക്യൂട്ടീവ് ഓഫീസർ പരമേശ്വരക്കുറുപ്പിനാണ് അതിനായി ചുമതല നൽകിയിരിക്കുന്നത്. എന്നാൽ കുറുപ്പ് ആശ്രയിച്ചത് കള്ളൻ ഭൈരവനെയും.
1: ഒരു മൃഗഡോക്ടർ ഇല്ലാന്ന് വെച്ച് നാട്ടിൽ ഇത്രയും വലിയ കലാപമൊക്കെ ഉണ്ടാവൂ?
2: അതാണ് ഭൈരവ പോക്കണം കൂട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പോഴെ, തലക്ക് വെളിവില്ലാത്ത കുറെ മെമ്പർമാര്, എന്തായാലും തനിക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല.
1: എനിക്ക് എന്ത് പ്രശ്നം? എന്ത് കുരുമാരുണ്ടായാലും ഭൈരവൻ തടിയൂരും.
2: എന്തായാലും മൃഗഡോക്ടർ ആവുമ്പോ ഒരു തയ്യാറെടുപ്പൊക്കെ വേണ്ടേ? താൻ അലോപ്പതിയിലേ കളിച്ചിട്ടുള്ളൂ.
1: അലോപ്പതി ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, മർമാണി ഉണ്ട്, ഇനി വേറെ ചിലതൊക്കെ ഈ പെട്ടിക്കകത്തുണ്ട്. ഇത് ഞാൻ മഞ്ചേരിയിൽ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് വാങ്ങിച്ചൊരു സാധനം. ഇത് ചാവക്കാട് ഞാൻ ഡോക്ടറായപ്പോ വാങ്ങിക്കൊണ്ട് കൊച്ചു ഉപകരണം. ഇത് ഞാൻ കരുനാഗപ്പള്ളിയിൽ വികാരിയച്ഛനായിട്ടുള്ള സമയത്തുള്ള ലോഹയാണ്. അങ്ങനെ പല സംഭവങ്ങളും ഈ പെട്ടിക്കകത്തുണ്ട്. നിങ്ങൾക്ക് ഒഴിവുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട്
2: കാണിച്ചു തരാം. വേണ്ട വേണ്ട, അത് പിന്നെ എനിക്ക് വിശ്വാസമില്ലേ?
1: അപ്പോ എന്നെ വിശ്വാസം ഉണ്ടല്ലേ? ആ, ദൈവസഹായം കൊണ്ട് കള്ളത്തരം എന്റെ ജന്മവാസനയാണ്. പക്ഷെ പണം വേണം.
2: പണം എത്ര വേണമെങ്കിലും ശരിയാക്കാം. സർക്കാരിൽ നിന്ന് കിട്ടുന്ന പണമൊക്കെ നമുക്ക് വെട്ടിച്ച് വീതിക്കുകയും ചെയ്യാം.
1: വീതിച്ച കളിക്കൊന്നും വേണ്ട, അതങ്ങനെ നിങ്ങട്ട് തന്നാ മതി.
0: തുടർന്ന് നാട്ടിൽ മൃഗഡോക്ടർ വേഷം കെട്ടി കള്ളൻ ഭൈരവൻ എത്തുകയാണ്. ഡോക്ടർ പശുപതിയെ നാട് സ്വീകരിച്ചു. പ്രസിഡന്റിന്റെ വീടിനോട് ചേർന്നുള്ള കളപ്പുരയിലാണ് ഡോക്ടർ താമസിക്കുന്നത്.
3: മിസ്റ്റർ പഞ്ചായത്ത് പ്രസിഡന്റ്, മിസ്സിസ് പഞ്ചായത്ത് പ്രസിഡന്റ്, അതർ VIPs, വെൽക്കം യു ടു ഓൾ. സോറി, ഞാനൊരു നിമിഷം മലേഷ്യയിലാണെന്ന് വിചാരിച്ചു പോയി. തെറ്റ് എന്റെ ഭാഗത്താണ്. ഞാൻ നിങ്ങളുടെ ഭാഷയിൽ തന്നെ നിങ്ങളോട് സംസാരിക്കാം. മലയായി 5 കൊല്ലത്തോളം ഉണ്ടായിരുന്ന ഞാൻ ഇന്ത്യയിൽ തിരിച്ചെത്തിയതിന്റെയും ഈ പോക്കണം കൂടെ വന്നതിന്റെയും പിന്നിൽ ഒരു കഥന കഥയുണ്ടെന്ന് വ്യസന സമേതം അറിയിച്ചുകൊള്ളട്ടെ. കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു ആ ദുരന്തം. എന്റെ അച്ഛൻ ആറ്റുനൂറ്റ് വളർത്തിയ ഒരു അൽസേഷനായി പെട്ടെന്ന് നിര്യാതനായി. ആ ആഘാതത്തിൽ അച്ഛന് ഹൃദയസ്തംഭനം ഉണ്ടായി. മരണക്കിടക്കയിൽ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു, പശുപതി, നീ നിന്റെ ജീവിതം മൃഗങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെക്കൂ. അന്ന് തുടങ്ങിയതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്റെ ഈ ജീവിതം. ഡോണ്ട് പ്ലേ ബോയ്സ്, ഡോണ്ട് പ്ലേ ബോയ്സ്, അലമുണ്ടാക്കണ്ട. മൃഗീയ പഠനത്തിനായി ഞാൻ ന്യൂജേഴ്സിയിൽ പോയി. വെറ്റനറി സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടി. അതിനുശേഷം മലയായി പെറാക്, ജോഹോർ, കെഡ കെലന്താർ, നെഗ്രി, സെമ്പിലാൻ, പഹാങ് എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. ചികിത്സ ഇന്ന് എനിക്കൊരു മാനസിക രോഗമാണ്. ഞാൻ ചികിത്സിക്കുന്ന ഓരോ പട്ടിയിലും പൂച്ചയിലും പശുവിലും പോത്തിലും ഞാൻ എന്റെ അച്ഛന്റെ മുഖം കാണുന്നു.
0: ഉണ്ണിക്കണ്ണൻ നായരുടെ ഏക മകളാണ് അമ്മു. പാർവതി കഥാപാത്രത്തെ അവതരിപ്പിച്ചു. അവൾക്കൊരു പ്രണയമുണ്ട് ഏറെ നാളായി. തന്റെ മുറച്ചെറുക്കൻ കൂടിയായ പപ്പനുമായാണ് പ്രണയം. റിസാബാബയാണ് കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. റിസാബാബയെ പ്രേക്ഷകർക്ക് മുൻപിൽ അവതരിപ്പിച്ച ആദ്യ ചിത്രം കൂടിയാണ് ഡോക്ടർ പശുപതി. പത്മനാഭൻ വിദ്യാഭ്യാസം നേടിയവനാണ്. എന്നാൽ അയാൾക്ക് നല്ലൊരു ജോലി നേടാനായില്ല. മാത്രമല്ല അയാൾ തന്റെ അമ്മാവൻ ഉണ്ണിക്കണ്ണൻ നായരുടെ എതിർ പാർട്ടിക്കാരൻ കൂടിയാണ്. ഇക്കാരണങ്ങളാലൊക്കെ തന്നെ നെടുമുടി വേണു അവതരിപ്പിച്ച പ്രസിഡന്റിന് തന്റെ മകളുടെ പ്രണയം സ്വീകാര്യമല്ല. പോക്കണംകോട്ടിലെത്തിയ ഭൈരവന്റെ ഉള്ളിലും അമ്മുവിനോട് മോഹം ഉദിക്കുന്നുണ്ട്. അവളെ വിവാഹം കഴിക്കണം, അതുവഴി ഇനി സമാധാനമായ ഒരു കുടുംബജീവിതം നയിക്കണമെന്നൊക്കെയാണ് ആ വ്യാജ ഡോക്ടറുടെ ആഗ്രഹം. അമ്മുവാണെങ്കിൽ ഏക മകളാണ്. ഇതുവഴി വലിയൊരളവ് സ്വത്ത് കയ്യിൽ വരികയും ചെയ്യും. ഇതിന് സമാന്തരമായി പരമേശ്വരക്കുറുപ്പിന്റെ മകൻ ജഗദീഷ് കഥാപാത്രം ബാലനും കൽപ്പന അവതരിപ്പിച്ച UDC കുമാരി എന്ന നാട്ടിലെ പ്രധാന സുന്ദരിയും തമ്മിലുള്ള പ്രണയമൊക്കെ അവതരിപ്പിക്കുന്നുമുണ്ട്.
4: ഈ ചെറുപ്പക്കാരനെ നോക്കൂ. ഊർജിത ക്ഷീരവികസന പദ്ധതി സഫലമാകുമ്പോൾ ഒരു ഉപോൽപ്പന്നം എന്ന പോലെ രൂപം കൊള്ളാവുന്ന പാൽ സൊസൈറ്റിയുടെ സെക്രട്ടറി ആവാൻ ഇന്നേ തയ്യാറായിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ സൊസൈറ്റി ബാലൻ എന്നെ സ്വയം
5: വിശേഷിപ്പിക്കാറുണ്ട്.
6: എത്ര വട്ടം ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ UDC എന്ന് വിളിക്കല്ലെന്ന്.
5: എല്ലാവരും UDC അങ്ങനെയല്ലേ വിളിക്കുന്നത്?
6: എല്ലാരെയും പോലാണോ ബാലേട്ടൻ? ബാലേട്ടാ.
5: എന്താ വിളിച്ചേ?
6: ബാലേട്ടൻ.
5: കുമാരി പ്ലസ് ബാലൻ. ഈ നാട്ടിലെ സർവ്വമതിലും ഞാൻ എഴുതി വെക്കും, ബാലൻ പ്ലസ് കുമാരി.
0: UDC കുമാരിയെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം ബാലന്റെ പിതാവ് കൂടിയായ കുറുപ്പിനുണ്ട്. ഇതിനായി അയാൾ കുബുദ്ധികൾ ഒരുക്കുന്നുമുണ്ട്. മകൻ മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെടുന്നുവെന്ന കള്ളം വരെ അയാൾ പറയുന്നുണ്ട്. എന്നാൽ ക്രമേണ കുമാരിയെ വിവാഹം കഴിക്കുന്നത് ബാലൻ തന്നെയാണ്. ഇത്തരത്തിൽ അനേകം രസകരമായ സംഭവ വികാസങ്ങൾ വിരിയുന്നതാണ് ഡോക്ടർ പശുപതി എന്ന ചിത്രം. നാട്ടിലെ അനേകം കഥാപാത്രങ്ങൾ ചേർന്നൊരുക്കുന്ന ഒട്ടനവധി സംഭവ വികാസങ്ങൾ, അതിൽ പപ്പന്റെയും അമ്മുവിന്റെയും പ്രണയത്തിന് അവർ നൽകുന്ന പിന്തുണയടക്കമുണ്ട്. കുതിരവട്ടം പപ്പുവിന്റെ ഉൽപ്പലാക്ഷൻ ജഗദീഷ് ശ്രീകുമാർ അവതരിപ്പിച്ച നാണപ്പൻ, പരവൂർ ഭരതൻ മനോഹരമാക്കിയ കുറുപ്പ്, കൃഷ്ണൻകുട്ടി, NL ബാലകൃഷ്ണൻ എന്നിവരവതരിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ചേർന്ന് വിരിയിക്കുന്നത് ചിരിയുടെ പൊടിപൂരമാണ്. മാമുക്കോയ കഥാപാത്രമാകട്ടെ രംഗത്ത് വരുന്നത് പശുപതിയുടെ സിംഗപ്പൂരിലെ അമ്മാവനായി വേഷം കെട്ടിക്കൊണ്ടാണ്.

0: അയാളും ഒരു കള്ളനാണ്. കമ്പിവളപ്പ് വേലായുധൻ എന്നാണ് വിളിപ്പേര്. പേര് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വിശദീകരിക്കേണ്ടതില്ല എന്ന് കരുതുന്നു. കഥയിങ്ങനെ മുൻപോട്ട് പോവുകയാണ്. പിതാവിന്റെ എതിർപ്പിനിടയിലും പപ്പനെ തന്നെയെ വിവാഹം ചെയ്യുമെന്ന് അമ്മു ഉറപ്പിച്ചിട്ടുണ്ട്. മരുമകന് നല്ലൊരു തൊഴിൽ ലഭിച്ചാൽ വിവാഹം നടത്താമെന്നാണ് ഉണ്ണിക്കണ്ണൻ നായരുടെ വാക്ക്. എന്നാൽ പശുപതിക്ക് മകളെ നൽകാനാണ് അയാളുടെ മനസ്സിലുള്ളത്. ഈ കാര്യം അയാൾ നിശ്ചയിച്ചിട്ടുമുണ്ട്. ഇതിലേക്ക് എത്തിക്കാനുള്ള കരുക്കൾ പശുപതി നീക്കുകയും ചെയ്യുന്നു. ഉണ്ണിക്കണ്ണൻ നായർ പശുപതിയെപ്പറ്റി അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുന്നത് കുറുപ്പിനെ തന്നെയാണ്. കള്ളി പൊളിയുന്നുവെന്ന് ബോധ്യമായി തുടങ്ങിയ അയാൾ ഭൈരവനോട് നാടുവിടാൻ ആവശ്യപ്പെടുന്നുണ്ട്. കള്ളത്തരം വഴി മുൻപിലെത്തിച്ചേർന്ന ആ സൌഭാഗ്യം അങ്ങനെയൊന്നും വിട്ടുകളയാൻ കള്ളൻ ഭൈരവൻ തയ്യാറല്ല. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാമെന്നാകാം നിശ്ചയം.
1: ഇനിയുള്ള കാലമെങ്കിലും ഒന്ന് ജീവിക്കണം എന്നൊരാഗ്രഹം, സമാധാനമായിട്ട് ഒരു കൊച്ചു കുടുംബമായി സ്നേഹത്തോടെ സന്തോഷത്തോടെ.
2: അത് നടക്കാൻ പോകുന്നില്ല ഭൈരവ.
1: എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. തന്റെ മകളെയോ പെങ്ങളെയോ അമ്മയുടെ അനിയത്തിനും ഒന്നും അല്ലല്ലോ ഞാൻ കെട്ടാൻ പോണത്. പിന്നെ തനിക്ക് എന്തോ ഒരു കഴപ്പ്.
2: എനിക്ക് ഇനി ഈ നാട്ടിൽ കഴിയേണ്ടതാ?
1: ദൈവം എനിക്ക് കാണിച്ചു തന്ന ഒരു വഴിയായത്. അതിന് വഴിമുടക്കിയായിട്ട് താൻ വന്നാൽ ഞാൻ തന്റെ കാലനായി വന്ന് കഴുത്തിൽ കയറിട്ട് വലിച്ച് നേന്ത്രവാഴത്തടത്തിൽ കുഴിച്ചിടും. കുറച്ചു കാലം കൂടി തനിക്ക് ജീവിച്ചിരിക്കുന്നോണ്ട് വല്ല വിരോധമുണ്ടോടോ പെരട്ട കുറുപ്പേ.
0: സിനിമയുടെ അവസാനം പശുപതിയുടെയും അമ്മുവിന്റെയും വിവാഹ ഒരുക്കങ്ങളാണ് കാണുന്നത്. തൊഴിലന്വേഷിച്ച് പട്ടണത്തിൽ സുഹൃത്തും പോലീസ് ഉദ്യോഗസ്ഥനുമായ തോമാച്ചന്റെ പക്കൽ അഭയം തേടിയിരിക്കുകയാണ് പപ്പൻ. വിവാഹ ദിവസം അമ്മുവിന്റെ ആഭരണങ്ങൾ മോഷണം പോകുന്നുണ്ട്. ആ കുറ്റം പശുപതി കെട്ടിവെക്കുന്നത് തന്റെ അമ്മാവൻ വേഷം കെട്ടി അവിടെ വിലസുന്ന വേലായുധന്റെയും പപ്പന്റെയും മേലാണ്. വിവാഹം അലങ്കോലപ്പെടുത്താൻ പപ്പന്റെ സുഹൃത്തുക്കൾ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നിർബന്ധപൂർവ്വം അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടാനൊക്കെയാണ് ഭൈരവന്റെ ശ്രമം. അതിനൊന്നും അയാൾക്ക് മടിയില്ല. ഉണ്ണിക്കണ്ണൻ നായരുടെ പിന്തുണയുമുണ്ട്. ഇതിനിടയിൽ പപ്പന്റെ സുഹൃത്ത് SI തോമാച്ചൻ അയാൾക്കൊപ്പം എത്തിച്ചേരുകയാണ്. ഡോക്ടർ പശുപതി യഥാർത്ഥത്തിൽ കള്ളൻ ഭൈരവനാണെന്ന് ആളുകൾ തിരിച്ചറിയുന്നത് അയാളുടെ കള്ളക്കളി പൊളിയുന്നത് തോമാച്ചന്റെ കടന്നുവരവ് വഴിയാണ്. SI തോമാച്ചനെ അവതരിപ്പിച്ചത് വിജയരാഘവനായിരുന്നു. തുടർന്ന് അമ്മുവിനെ പപ്പൻ സ്വന്തമാക്കുകയാണ്.
1: മുത്തശ്ശിക്ക് എന്തോ പറയാണ്ടെന്ന്.
3: അവനെ കൊണ്ടുപോരുത്, അവൻ ഗുരുത്തുള്ളവനാ.
1: കേട്ടാ,
3: എന്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് അവൻ താലി കെട്ടാൻ പോയത്.
1: ഞാൻ നിരപരാധിയാണ് മുത്തശ്ശി.
3: പൊന്നു മോനെ,
1: എന്തേ
3: ഈ മുത്തശ്ശിയുടെ മുഖത്തൊന്ന്
1: നോക്കണ.
0: ഡോക്ടർ പശുപതിക്ക് ശേഷം പുറത്തുവന്ന ഷാജി കൈലാസ് ചിത്രം സൗഹൃദമാണ്. ലളിത സുന്ദരമായ കുടുംബകഥയാണ് സൗഹൃദം എന്ന ചിത്രം പറഞ്ഞത്. അവതരണമാകട്ടെ ഹാസ്യത്തിൽ ചാലിച്ച്. പിൽക്കാലത്ത് കുഞ്ഞിക്കൂനൻ അടക്കമുള്ള ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായകൻ ശശിശങ്കറാണ് കഥ ഒരുക്കിയിരിക്കുന്നത്. ഹാസ്യ സിനിമകൾ വഴി അന്ന് നിന്നു തിരിയാൻ സമയമില്ലാതെ പ്രവർത്തിച്ചു വരുന്ന രചയിതാവ് കലൂർ ഡെന്നിസാണ് തിരക്കഥ സംഭാഷണ രചന നിർവഹിച്ചതും. 1991 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ സൗഹൃദം സുന്ദരമായ ചില സുഹൃത് ബന്ധങ്ങളുടെ കഥ പറഞ്ഞതാണ്. കഥാനായകരായ യുവാക്കൾ മുകേഷ് അവതരിപ്പിച്ച റോയിച്ചനും സായികുമാർ അവതരിപ്പിച്ച രാജ്മോഹനും. റോയിയുടെ ഭാര്യ ഉർവശി കഥാപാത്രം ഷൈനിയുടെ സുഹൃത്താണ് പാർവതി അവതരിപ്പിച്ച ശ്രീദേവി രാജ്മോഹൻ. ശ്രീദേവിയും രാജ്മോഹനും നഗരത്തിൽ ഒരു വീടിന്റെ മുകൾ നിലയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. താഴത്തെ നിലയിൽ താമസിക്കാനെത്തുകയാണ് ഷൈനിയും റോയിച്ചനും. അവിടെ വെച്ചാണ് വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടൽ. ഷൈനിയും ശ്രീദേവിയും കലാലയത്തിൽ ഒന്നിച്ചു പഠിച്ചവരാണ്, ഒരു ഹോസ്റ്റലിൽ താമസിച്ചവരാണ്. ക്രമേണ ഭാര്യമാരുടെ സൗഹൃദം രാജ്മോഹനിലേക്കും റോയിയിലേക്കും കൂടി വ്യാപിക്കുന്നു. ഇരുവരും നല്ല സുഹൃത്തുക്കളുമായി.
4: എന്തൊന്നും കഴിക്കാതിരിക്കുന്നേ? ഇറച്ചി മീനില്ലാത്തതാണോ?
5: ഹേയ്, എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഞാനെല്ലാം കഴിക്കും. അതിനുള്ള ഗ്യാപ്പ് കിട്ടണ്ടേ? ഞാനല്ലേ സഹിക്കുന്നത്. ഈ ടിവിയിലെ പരസ്യം പോലെ തുടങ്ങി കഴിയാൻ നിർത്തത്തില്ല. ഫ്രണ്ടു ആള് മോശമൊന്നും അല്ല, അച്ഛനൊരു വീണ വാങ്ങി കൊടുത്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞു പോരുമ്പോ സാറിന്റെ മോളിൽ കെട്ടിവെച്ചോണ്ടാ പോരുന്നത്. സത്യത്തിൽ എനിക്ക് ഭയങ്കര ചമ്മലായി പോയി. ഈ ചെമ്മാൻകുട്ടി സുബലക്ഷ്മിയും കൂടെ കച്ചേരിക്ക് പോയിട്ട് വരുന്നവരല്ലായിരുന്നോ ഞങ്ങളുടെ വിവാഹ കോട്ടയാത്ര?
0: രാജ്മോഹന്റെ ഡ്രൈവർ കൃഷ്ണന് കൂട്ടായി ഉസ്മാൻ എന്ന മാമൂക്കായ കഥാപാത്രവും ഡ്രൈവറായി എത്തിച്ചേരുന്നു. കയ്യിലൽപ്പം തരികിടയൊക്കെ ഉണ്ട് താനും. എന്നാൽ ജഗന്നാഥൻ അവതരിപ്പിച്ച കൃഷ്ണൻ രാജ്മോഹനോട് അങ്ങേയറ്റം വിശ്വസ്തനാണ്.
5: ഇതാ വണ്ടി.
6: ഇത് സുസുക്കി അല്ലേ? കുവൈത്തിലെ 2 Mercedes വരയ്ക്കുമ്പോ ഒന്ന് ഫ്രീ ആയിട്ടിട്ടാണിത്.
5: വേണ്ട, അത് വേണ്ട, ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ. കൃഷ്ണ, ഇതാ നമ്മുടെ പുതിയ ഡ്രൈവർ.
6: ഞങ്ങൾ
5: നിങ്ങൾ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാ.
7: ഡ്രൈവറാണല്ലേ, പൂവർമാൻ. കണ്ട അറബിയുടെ വീട്ടിൽ അടുക്കള പണിയും ചെയ്ത് അവന്റെ പിള്ളേരെയും നോക്കി നടന്നിട്ട് നാട്ടി വരുമ്പോ ഭാഷയും മാറും, എല്ലാരെയും കണ്ട ഒരു മാതിരി പുച്ഛു അല്ലേ?
6: സോറി കൃഷ്ണ, കയ്യോട്. നമ്മൾ ഒന്നായിട്ട് ജീവിക്കണ്ടല്ലേ ഇനി വരവിടെ.
0: ആ നഗര ജനവാസ കേന്ദ്രവുമായി ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവ വികാസങ്ങളും

0: അയൽവക്ക സൗഹൃദ കാഴ്ചകളും ചില്ലറ പരദൂഷണങ്ങളും പൊങ്ങച്ചങ്ങളും ബന്ധുജന സൽക്കാരങ്ങളുമൊക്കെയായി കഥ അങ്ങനെ മുൻപോട്ടു പോവുകയാണ്.
1: എന്തൊക്കെ അറിയണം കേട്ടോ? ഹരിയും ഭർത്താവ് ഒരു വേലക്കാരിയും ഉണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായി. ഇനിയും വല്ലതും അറിയണോ?
2: അപ്പൊ അണിമുടി ദമ്പതികളാ.
3: നാരായണ് ഈ കോളനി താമസിക്കുന്ന എല്ലാരുടെയും ബയോഡേറ്റ അറിയണം അല്ലേ?
2: അതൊക്കെ അറിഞ്ഞിരിക്കണ്ടോ കൊച്ചെന്ന്? ഓരോ വീട്ടിലും എത്ര മെമ്പേഴ്സ് ഉണ്ട്, അതിൽ വെയിറ്റേറിന് എത്ര, നോൺ വെയിറ്റേറിന് എത്ര എന്നൊക്കെ അറിഞ്ഞില്ലേ എന്റെ കച്ചവടം നടക്കത്തുള്ളു.
1: അതെ അതെ, തനിക്കേ അവിടെ എവിടെയും പറഞ്ഞു കൊടുത്ത് കടുപിടി കൂട്ടിക്കുന്ന സ്വഭാവം ഉണ്ട്. അതിനെന്തിയോ കിഴിഞ്ഞു കഴിഞ്ഞു ചോദിക്കുന്നേ കാണാൻ കേട്ടവൻ.
0: പലർ വെറുതെ ഉണർത്തിവിടുന്ന പരദൂഷണം തന്നെയാണ് ആ സുഹൃത്ത് ബന്ധത്തിൽ വിള്ളൽ വീഴാൻ കാരണമാകുന്നത്. ശ്രീദേവിയും ഷൈനിയും തമ്മിൽ നല്ല ബന്ധത്തിലാണ്. എന്നാൽ ഭർത്താക്കന്മാർക്കിടയിൽ അകൽച്ച രൂപപ്പെട്ടിട്ടുണ്ട്. തങ്ങളുടെ ഭാര്യമാർക്ക് ഇതര വ്യക്തിയുമായി വഴിവിട്ട ബന്ധമുണ്ട് എന്നതാണ് ഇരുവരുടെയും സംശയം.
2: റോയി സാറുമായിട്ടുള്ള കൂട്ട് നമുക്ക് വേണ്ട സാറേ. എന്താ തനിക്ക് ഇപ്പോഴെങ്ങനെ തോന്നാൻ? പറയാൻ വിഷമമുണ്ട്, പക്ഷെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ സാറോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും.
4: താൻ കാര്യം എന്താ പറയാ?
2: സാറിന്നലെ തമിഴ് ചാനലിലോ വന്നത്. സാറ് വരുന്നതിന് അല്പം മുമ്പ് റോയി സാറ് മോണിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. സാറില്ലാത്തപ്പോ മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? അതുമാത്രമല്ല, ആളുകൾ ഓരോന്ന് പൂച്ചം പൂച്ചം പറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് സാറൊന്ന്.
0: തുടർന്ന തെറ്റിദ്ധാരണ കുടുംബജീവിതങ്ങൾ താളം തെറ്റിക്കുന്നു. വേർപിരിയലിന്റെ വക്കത്തുവരെ എത്തുന്നുണ്ട് റോയിയും ഷൈനിയും. അവസാനം പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതുപോലെ തന്നെ ഇരു ജോഡി ദമ്പതിമാരും പിണക്കങ്ങൾ മറന്ന് വീണ്ടും ഒത്തുചേരുകയാണ്. അതിനു മുൻകൈയെടുക്കുന്നത് റോയിയുടെ കുടുംബസുഹൃത്തെന്ന് കരുതാവുന്ന ജെയിംസ് സാമുവൽ എന്ന വക്കീലാണ്. സുകുമാരൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചു.
5: രണ്ടുപേർക്കും സംശയം സ്വന്തം ഭാര്യമാര്. ഞാൻ അറിഞ്ഞിടത്തോളം ശ്രീദേവിക്കും സൈനിക്കും പരസ്പരം വിശ്വസിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. ഞാൻ രണ്ടുപേരെയും കണ്ട് സംസാരിച്ചു. അവര് സകല ദൈവങ്ങളെയാണായിട്ട് പറയുന്നു, അവർ തെറ്റ് ചെയ്തിട്ടില്ല. ഭർത്താക്കന്മാരെ അവർക്ക് പൂർണ്ണ വിശ്വാസവുമാണ്. ഇനി നിങ്ങളാണ് പറയേണ്ടത്. സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടോ. എന്താ രണ്ടുപേരും ഒന്നും ഉണ്ടാത്തത്? ഡ്രൈവറും വേലക്കാരും പച്ചക്കറിക്കാരനും പറയുന്നതാണ് നിനക്കൊക്കെ പ്രമാണം. അവിടെയാണ് തെറ്റുപറ്റിയത്. എടാ, കൊച്ചു കൊച്ചു പണക്കങ്ങളോട് വലിയ ദുരന്തങ്ങൾ വരുത്തി വെക്കാൻ എളുപ്പമാണ്. ജീവിതം ഒരിക്കലേ ഉണ്ടാവൂ, അത് മറക്കരുത്.
0: രസകരമായി പറഞ്ഞു പോകുന്ന ഒരു കുടുംബ സിനിമ ആയിരിക്കുമ്പോഴും സൗഹൃദം ഊന്നിപ്പറയുന്നത് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പരസ്പരമുള്ള മനസ്സിലാക്കലുകൾക്കും വിശ്വാസത്തിനുമുള്ള പ്രാധാന്യം തന്നെയാണ്. നിസ്സാര കാര്യങ്ങൾ പറഞ്ഞു തീർക്കേണ്ടതിന്റെ ആവശ്യകതയുമാണ്. തുടർന്ന് ജയറാമിനെ നായകനാക്കി ഷാജി കൈലാസ് ഒരുക്കിയ ചിത്രമാകട്ടെ ആൾമാറാട്ട ഫാമിലി കോമഡി സിനിമയായിരുന്നു. കിലുക്കാംപെട്ടി എന്ന എവർഗ്രീൻ ചിത്രമാണത്. ഇന്നും പ്രേക്ഷക ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സിനിമ. രസകരമാണ് സിനിമയുടെ കഥ. ഷാജി കൈലാസിന്റെ കഥയ്ക്ക് വിനു കിരിയത്ത്, രാജൻ കിരിയത്ത് എന്നിവരാണ് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത്. ജഗതി ശ്രീകുമാർ, ബേബി ശ്യാമിലി, ബഹദൂർ, ജനാർദ്ദനൻ, KPSC ലളിത, ഇന്നസെന്റ് അടക്കമുള്ളവർ പ്രധാന വേഷങ്ങളിൽ എത്തിച്ചേർന്ന ചിത്രത്തിൽ ബോളിവുഡ് നടി സുചിത്ര കൃഷ്ണമൂർത്തി നായികവേഷം അവതരിപ്പിച്ചു. നെഗറ്റീവ് ഷെയ്ഡുള്ള രാജു എന്ന വേഷത്തിൽ സായികുമാറുമുണ്ട്.
6: ചെറിയ വായ കൊണ്ട് വലിയ വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ. എന്താ പത്നി ഇത് ഇങ്ങനെയാണ് കുട്ടിയെ നോക്കുന്നത്? രാവിലെ മുതൽ ഇവിടെ എന്തെല്ലാം വികൃതികളാണ് കാണിച്ചിരിക്കുന്നത് നോക്കിയേ.
7: എന്താ മോളെ ഇത്, ഇനി ഇങ്ങനെ ചെയ്യോ?
6: കണ്ടോ കണ്ടോ, കൊള്ളാം നോട്ടം. കാഴ്ച ബംഗ്ലാവിൽ കടുവക്കുട്ടിയെ വളർത്താൻ പോലും ഇത്രയും പാടില്ല.
0: തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിലെ ആർക്കിടെക്ടാണ് പ്രകാശ് മേനോൻ. അയാൾ കമ്പനിയുടെ നിർദ്ദേശപ്രകാരം തങ്ങളുടെ കൊച്ചി ബ്രാഞ്ചിലേക്ക് മാറുകയാണ്. കമ്പനിയെ മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. ആ ബ്രാഞ്ചിൽ ജോലി ചെയ്യുന്ന അനൂപിള്ള എന്ന യുവതിക്ക് പകരമാണ് പ്രകാശിന്റെ നിയമനം. തിരുവനന്തപുരം ബ്രാഞ്ചിൽ ചുമതല ഏറ്റെടുക്കാൻ പറ്റിയ സാഹചര്യമല്ല അനുവിനുള്ളത്. ഭവനത്തിൽ പ്രായമായ മുത്തച്ഛനും പിന്നെ ഒരു ചെറിയ പെൺകുട്ടിയുമുണ്ട്. ഇക്കാരണത്താൽ മാറ്റത്തിന് അനു തയ്യാറല്ല. അനുവിന്റെ വിസമ്മതം മനസ്സിലാക്കി അവരെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പ്രകാശ്. അവളെ കണ്ട വേളയിൽ അയാൾക്ക് പ്രണയം തോന്നി. എന്നാൽ അനുവിന് അയാളെ അറിയില്ല. തുടർന്ന് ആ ഭവനത്തിലുള്ള ചിക്കു എന്ന പെൺകുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാൻ അനു ഒരു കെയർ ടേക്കറെ അന്വേഷിക്കുന്നതറിഞ്ഞ് പ്രകാശ് ആ ഭവനത്തിൽ ജോലിക്ക് എത്തുകയാണ്. അനുവിന്റെ മനസ്സ് കീഴടക്കുക എന്ന ലക്ഷ്യമൊക്കെ അയാൾക്കുണ്ട്. അതുവരെ നന്നായി ഡ്രസ് ചെയ്ത് ഒരുങ്ങി നടന്ന അയാൾ സാധാരണക്കാരിൽ സാധാരണക്കാരനായ വാസുദേവനായി ആ ഭവനത്തിൽ എത്തിച്ചേരുന്നു. അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി വിനിയോഗിച്ചുവെന്ന് വരുത്തി തീർക്കുന്നു.
4: തനിക്ക് എന്താണോ എന്നോട് ഇഷ്ടക്കുറവ്,
8: എന്താ ബഹളം?
4: ഏയ് മുത്തശ്ശൻ, ഞങ്ങൾ നെഞ്ചെത്തി.

0: തട്ടി കളിച്ചോണ്ടിരിക്കുക.
1: ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല മോളെ, എനിക്കൊരു അബദ്ധം പറ്റിയതാ, ഞാൻ പോവാ. തനിക്കെന്നെ ഇഷ്ടമല്ലോ, എങ്ങോട്ടെങ്കിലും പിന്നെന്താ? പോവെന്ന് പറഞ്ഞില്ലേ, താൻ ഭയങ്കര ശല്യകാരിയാ. ഇഷ്ടമല്ല ഇഷ്ടമല്ല ഇഷ്ടമല്ല.
2: അനുവിനും വാസുദേവനും ഇടയിൽ സൗഹൃദം രൂപപ്പെടുന്നു. ചിക്കുവിനും മുത്തശ്ശനും അയാളെ നന്നായി ബോധിച്ചിട്ടുമുണ്ട്.
3: ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചിക്കുവായിട്ട് കൂട്ടായല്ലോ, വാസുദേവൻ ശരിക്കും ബുദ്ധിമുട്ടി കാണും അല്ലേ?
1: ഏയ് ഒന്നും ഉണ്ടായില്ല, ചിക്കു നല്ല കുട്ടിയാ. ഈ പ്രായത്തിൽ ഇമ്മാരുള്ള കുട്ടികളെ കാണാനേ കിട്ടില്ല. മിടുക്കിയാ?
3: മിടുക്ക് വാസുദേവന്റെ. സത്യത്തിൽ ഞാൻ തിരികെ വരുമ്പോ വാസുദേവൻ ഇവിടെ ഉണ്ടാവൂന്ന് പോലും എനിക്ക് സംശയമായിരുന്നു.
2: അനുവിനൊരു പ്രണയമുണ്ട്. സായികുമാർ അവതരിപ്പിച്ച രാജുവുമായാണ് പ്രണയം. പണക്കാരനാണ്, നല്ല സ്മാർട്ടാണ്. അനുവിന്റെ ഈ പ്രണയത്തെപ്പറ്റി ക്രമേണ പ്രകാശ് അറിഞ്ഞു. അവളെ സ്വന്തമാക്കുകയെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ട അയാൾ താൻ നടത്തിവരുന്ന ആൾമാറാട്ട നാടകം മതിയാക്കി മടങ്ങാനുള്ള ഒരുക്കത്തിലാണ്.
1: പെൺകുട്ടികളുമായിട്ട് ഇടപഴകുന്നത് എന്റെ ഒരു ഹോബിയായിരുന്നു. ഒരുപാട് പെണ്ണുങ്ങളിൽ നിന്ന് ഇത്തിരി ഇത്തിരി സ്നേഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു പെണ്ണിൽ നിന്ന് മുഴുവൻ സ്നേഹവും പ്രതീക്ഷ ഞാൻ ഇവിടെ നടാ. ആദ്യമൊരു തമാശയായിട്ടായിരുന്നെങ്കിലും പിന്നീട് ഞാൻ അവളുമായിട്ട് കൂടുതൽ കൂടുതൽ അടുക്കുകയായിരുന്നു. ഒരുതരം ഫ്രസ്ട്രേഷൻ, ഈഗോ, പൊസീവ്നെസ് ഒക്കെ പറയില്ലേ, എന്തോ ഇപ്പോൾ ആരും നോക്കുന്ന പോലും എനിക്കിഷ്ടമല്ല.
0: ആയിക്കോട്ടെ, ഇനി എന്താ പ്രയോജനം? അവള് കൈവിട്ടു പോയില്ലേ, ഇനി അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. ബി പ്രാക്ടിക്കൽ മാൻ.
1: ശരിയാണ്, പ്രകാശ് മേനൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാ പിന്നെ വാസുദേവൻ ഉണ്ടാവില്ലല്ലോ. പക്ഷെ ചിക്കു, അവളെ ഞാൻ മറക്കണോ? ഈ കവളിൽ ചിക്കുവിന്റെ ഒരു മുത്തം കൂടി വേണം വാസുദേവന്റെ ഓർമ്മയ്ക്ക്.
2: ഇതിനിടയിൽ രാജു തന്നെ ചതിക്കുകയായിരുന്നുവെന്നും അനു തിരിച്ചറിയുന്നു.
3: നിങ്ങളൊരു അക്ഷരം സംസാരിക്കണ്ട. എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായി. അതിന് അനുവിനെ കിട്ടില്ല. എന്റെ കാര്യം പോട്ടെ, നിറ പറയും നിലവിളക്കും സാക്ഷിയാക്കി താലി കെട്ടി കൊണ്ടുവന്ന് നിങ്ങളുടെ ഭാര്യയെ കുറിച്ച് ചിന്തിച്ചോ, സ്വന്തം രക്തത്തിൽ പറന്ന് കുഞ്ഞിനെ പറ്റി ചിന്തിച്ചോ. യു ആർ എ ഡെവിൾ, ഡെവിൾ വിത്ത് എൻ ഏഞ്ചൽസ് ഫേസ്. മാലാഖയുടെ മുഖമുള്ള ചെകുത്താനാണ് നിങ്ങൾ.
4: ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ഓവർ സ്മാർട്ട് ആകണ്ട. ഈ നിമിഷം വരെ നിന്നെ പ്രേമിക്കുന്നോ കെട്ടി കൂടെ പൊറപ്പിക്കാന്നോ ഞാൻ വാക്ക് തന്നിട്ടുണ്ടോ? ഏതോ ഒരു നിമിഷത്തിൽ നിന്റെ സ്മാർട്ട്നെസ് എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. നിനക്കറിയോ, ഞാൻ ഒഴിഞ്ഞു മാറുമ്പോഴൊക്കെ നീ എന്നിലേക്ക് കൂടുതൽ അടുക്കുകയായിരുന്നു.
2: ചതിക്കപ്പെട്ടതായി മനസ്സിലാക്കിയാനു രാജുവിനെ പറ്റി അയാൾക്കും തനിക്കും ഇടയിലുണ്ടായിരുന്ന ബന്ധത്തെ പറ്റി വാസുദേവനോട് തുറന്നു പറയുകയാണ്.
1: എന്താ എന്താ ഉണ്ട്?
3: ആരോടും ഒരു തെറ്റും ചെയ്യാത്ത എന്നോട് എന്തിനെങ്ങനെ?
1: മാഡം പ്ലീസ്.
3: എല്ലാ പുരുഷന്മാരും ഇങ്ങനെയാണോ വാസുദേവ?
1: എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണോ മാഡം?
3: അറിയില്ല, ഉള്ളു നോവുമ്പോ കരയാത്തവരില്ലല്ലോ.
1: എന്തിനാ കരഞ്ഞത്?
3: കരഞ്ഞതല്ല, കരയിപ്പിച്ചതാ. ആ രാജു, അയാൾക്ക് ഭാര്യയും കുട്ടികളുണ്ട്. He has got a wife and kid.
1: അതിനെന്താ? ഇവിടെ ഉണ്ടല്ലോ ഒരു മോള്.
3: അതെ ഉണ്ട്, ഞാൻ പ്രസവിക്കാത്ത എന്റെ പൊന്നുമോൾ ചിക്കു.
2: തന്റെ സ്ഥലമാറ്റം ഒഴിവാക്കാൻ മറ്റു വഴികളില്ലാതെ നേരിട്ട് അഭ്യർത്ഥിക്കാനായി പ്രകാശിന്റെ വാസസ്ഥലത്തെത്തിയ അനു താൻ കബളിപ്പിക്കപ്പെടുകയായിരുന്നുവെന്ന് തിരിച്ചറിയുകയാണ്.
3: പ്രകാശ് മേനൻ,
1: വാസുദേവൻ അഥവാ പ്രകാശ് മേനൻ, പ്രകാശ് മേനൻ അഥവാ വാസുദേവൻ, പ്രകാശ് മേനൻ എങ്ങനെ വാസുദേവനായി, വാസുദേവൻ എങ്ങനെ പ്രകാശ് മേനായി, ഇതായിരിക്കും മാഡത്തിന്റെ കൺഫ്യൂഷൻ. ഓക്കെ, ഐ വിൽ ടെൽ. പ്രകാശ് മേനൻ വാസുദേവനായതല്ല, ആകേണ്ടി വന്നതാ, സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയതും മിസ് അനൂപ്പിള്ള തന്നെയാണ്. അതുകൊണ്ട് പ്രകാശ് മേനൻ ഒന്നേ പറയാനുള്ളൂ, വാസുദേവനെ തെറ്റിദ്ധരിക്കരുത്, അയാൾ പാവമാണ്, നല്ലവനാണ്. പിന്നെ എന്തിനായിരുന്നു ഇങ്ങനത്തെ ഒരു കള്ളക്കളി എന്ന് ചോദിച്ചാൽ ദേർ ഇസ് ഓൺലി വൺ ആൻസർ, അതും പ്രകാശ് മേനൻ തന്നെ പറയാം. ബിക്കോസ് ഐ ലവ് യു.
3: യു ചീറ്റ്! താൻ എന്താ പറഞ്ഞേ? ഇത്രയും നാൾ എന്നെ വിട്ടയാക്കുമായിരുന്നല്ലേ. കള്ളക്കഥകൾ പറഞ്ഞൊരു വേലക്കാരന്റെ വേഷം കെട്ടി എന്റെ ചിക്കുമോളെ കയ്യിലെടുത്ത് താൻ ഈ നാടൻ കളിച്ചത് എന്തിനാണെന്ന കാര്യം എനിക്ക് അറിയണം.
1: പറഞ്ഞല്ലോ, ബിക്കോസ് ഐ ലവ് യു.
3: തന്റെ ഈ മാന്യതയ്ക്ക് പിന്നിലുള്ള വൃത്തിയട്ട മനസ്സ് ഞാൻ പുറത്തറിയിക്കും. ആൾമാറാട്ടം നടത്തിയതിന് തന്റെ പേര് ഞാൻ കംപ്ലൈന്റ് ചെയ്യും. ബിൽഡേഴ്സ് ഇന്ത്യയിലെ ചീഫ് ആർക്കിടെക്ട് പ്രകാശ് മേനന്റെ തനിനിറം എല്ലാരും അറിയട്ടെ.
1: അറിഞ്ഞോട്ടെ. ബട്ട് സ്റ്റിൽ ഐ ലവ് യു, ലവ് യു, ലവ് യു.
2: തുടർന്ന് അനു പിണക്കം മറന്ന് പ്രകാശിന്റെ പ്രണയം സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. അയാളുടെ ആത്മാർത്ഥത അവൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ അയാൾ ജോലി രാജിവെച്ച് മടങ്ങിയെന്ന വാർത്തയാണ് അനു കേൾക്കുന്നത്. നിരാശയായി ഭവനത്തിലെത്തിയ അവളെ എന്നാൽ കാത്തിരുന്നത് വാസുദേവനായിരുന്നു. ലളിതമായ സുന്ദരമായ സിനിമയാണ് കിൽക്കാൻപെട്ടി. ആ പ്രമേയ അവതരണം ഒന്നുകൂടി രസകരമാക്കാൻ വിളക്കിച്ചേർത്തിരിക്കുന്ന നർമ്മ മുഹൂർത്തങ്ങളും എന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതാണ്. 1992 പുറത്തുവന്ന നീലക്കുറക്കൻ എന്ന ഷാജി കൈലാസ് ചിത്രവും കലൂർ ഡെന്നീസിന്റെ രചനയായിരുന്നു. AS അനിലിന്റേതാണ് കഥ. അശോകൻ അവതരിപ്പിച്ച ബിനോയ്, KB ഗണേഷ് കുമാർ അവതരിപ്പിച്ച നാസർ, ബൈജു അവതരിപ്പിച്ച സുധീർ, മഹേഷ് അവതരിപ്പിച്ച രാജീവ് എന്നീ നാല് യുവാക്കൾ.

0: പണമുള്ള ഭവനങ്ങളിൽ നിന്നാണ് അവരുടെ വരവ്. നാലുപേരും എറണാകുളം നഗരത്തിൽ ലോ കോളേജ് വിദ്യാർത്ഥികളായി വിലസുകയാണ്. ഈ സിനിമ അവരുടെ യൗവന ചാബല്യങ്ങളിലൂടെ കടന്നുപോകുന്നത് കൂടിയാണ്. പണ്ടൊരിക്കൽ എറണാകുളം നഗരത്തിൽ നടന്ന ഒരു സ്ട്രീക്കിങ്ങിനെ പറ്റി ശ്രോതാക്കളിൽ കുറച്ചധികം പേരൊക്കെ കേട്ടിട്ടുണ്ടാകും. ഇതിന്റെ ഒരു പുനരവതരണം ആ സംഭവത്തിന് 20 വർഷത്തിന് ശേഷം ഒരു സംഘം കോളേജ് വിദ്യാർത്ഥികൾ നടത്തുന്നതാണ് സിനിമയുടെ ആദ്യ രംഗങ്ങൾ തന്നെ. അവിടെ നമുക്ക് ആ നാൽവർ സൗഹൃദ സംഘത്തെ കാണാനാകും. ഇവരുടെ പ്രകൃതം എന്താണെന്ന് ആദ്യ രംഗങ്ങൾ തന്നെ വിവരിക്കുന്നുമുണ്ട്.
1: മീരയുടെ ഇന്നലത്തെ പെർഫോമൻസ് കലക്കി പെമ്പിളരായി ഇങ്ങനെ വേണം. ഇന്നലെ ഞങ്ങൾ കയറി ഉടക്കിയത് തന്നെ ഒന്ന് വരുത്താൻ വേണ്ടിയാ. ഈ സ്മാർട്ട്നെസ് സംഭവിച്ചിരിക്കുന്നു.
2: തന്റെ കോംപ്ലിമെന്റ്സ് ഒന്നും എനിക്ക് ആവശ്യമില്ല. തന്നെ പോലുള്ള കുറെ തേർഡ് റേറ്റ് പാർട്ടീസ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ കോളേജിലേക്ക് വന്നത്.
1: മീര, ഐ എം സോറി. നൈസ് ഗേൾ, ഗുഡ് നേച്ചർ.
3: അതുകൊണ്ടാ നിനക്ക് തല്ലുകൊള്ളായിരുന്നു.
1: പിന്നെ ഞൊട്ടും.
0: ഒരു സംഘം യുവാക്കളും സാമൂഹിക വിരുദ്ധ ശക്തികളായ എതിരാളികളും. സാഹചര്യം വച്ചാൽ ഈ രണ്ടു കൂട്ടർ ഏറ്റുമുട്ടേണ്ടി വരുന്നു. അവസാനം നന്മയുടെ പക്ഷത്തിന് നേട്ടങ്ങളും കൈവരുന്നു. തിന്മയുടെ പക്ഷമാകട്ടെ നിയമത്തിനു മുൻപിൽ എത്തിച്ചേരുന്നു. നാടോടിക്കാറ്റ് ഇൻ ഹരിഹർ നഗർ, ഒരു പരിധിവരെ റാഞ്ചിറാവ് സ്പീക്കിംഗ് അടക്കമുള്ള ജനകീയ സിനിമകളുടെ ഒരു അടിസ്ഥാന കഥയാണ് ഇതെന്ന് പറയാം. ഈ അടിസ്ഥാന പ്രമേയത്തിൽ വിരിഞ്ഞത് തന്നെയാണ് നീലക്കുറക്കൻ എന്ന ഷാജി കൈലാസ് ചിത്രവും. നായകനെന്ന് വിളിക്കാവുന്നത് ബിനോയിനെയാണ്, അശോകൻ കഥാപാത്രം. ഇവർ കലാലയത്തിലെ തരികടകളൊക്കെയായി മുൻപോട്ടു പോവുകയാണ്. ലഹരിയും ജടികാസക്തിയും ഒക്കെ ആ യുവാക്കളിലുണ്ട്. കോളേജിലെ സഹപാഠിയാണ് മണിയമ്പള രാജു അവതരിപ്പിച്ച ഫാദർ ഇല്ലിക്കുടൻ എന്ന പുരോഹിതൻ. യുവാക്കളുടെ വഷളതരത്തിൽ അയാൾക്ക് എതിർപ്പുണ്ടെങ്കിലും നല്ല സൗഹൃദം ഇവരുമായി പുലർത്തിപ്പോരുന്നുണ്ട് ആ പുരോഹിതൻ. തന്റെ അടുത്ത സുഹൃത്തുക്കളെ നേർവഴിക്ക് നടത്താൻ അയാൾ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ സാധിക്കുന്നില്ല. കോളേജിൽ പുതുതായി വരുന്ന മീര വഴിയാണ് രാജീവും ബിനോയും തമ്മിൽ ചെറുതായി അകലുന്നത്. എങ്കിലും അവർ വീണ്ടും ഒന്നിച്ചു.
1: ഇന്നലെ രാത്രി എനിക്ക് ഒട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല.
2: എന്ത് പറ്റി? ഫ്രണ്ട്സിന് ആർക്കെങ്കിലും തല്ലുണ്ടോ?
1: അയ്യോ, അതല്ല. മീര പറഞ്ഞ ഓരോ ഡയലോഗ്സും എന്റെ മനസ്സിലിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
2: രാജീവിനോട് ഒരു പ്രത്യേക താല്പര്യം തോന്നിയതുകൊണ്ടാ ഞാൻ അങ്ങനെ അഡ്വൈസ് ചെയ്തത്.
1: അറിയാം, മീര വളരെ കെയർഫുൾ ആയിരിക്കണം. ബിനോയുടെ മുന്നിൽ വെച്ച് അന്ന് എന്നോട് അങ്ങനെ സംസാരിച്ചത് അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവൂല. അവനൊരു പ്രത്യേക ടൈപ്പാ.
2: അതിനെനിക്കെന്താ? എനിക്കിഷ്ടമുള്ളവരോടൊക്കെ ഞാൻ സംസാരിക്കും. അത് നിർത്താൻ അയക്ക് പറ്റുമോ?
0: ബിനോയിയുടെ പഴയ സുഹൃത്താണ് ലാലു ജോസ്. അയാൾ വിവാഹം കഴിക്കാനിരിക്കുന്ന അനിത എന്ന യുവതിയെ പറ്റി ആ വിവാഹ ക്ഷണവേളയിൽ ആളെ അറിയാതെ ബിനോയ് തന്റെ പതിവ് പോലെ കുറച്ച് പുളുവൊക്കെ അടിച്ചുവിടുന്നുണ്ട്.
4: ഇവളെ ഞാൻ അറിയുമല്ലോ, നല്ല വെളുത്ത അനിത.
1: നീ അറിയാൻ വഴിയൊന്നുമില്ല, അത് പഠിച്ചാൽ മറന്നോക്ക് ബാംഗ്ലൂരില്.
4: ഓഹോ, ബാംഗ്ലൂറോ? അവിടുത്തെ ഒന്നുണ്ട് കേസുകളൊക്കെ എന്തെങ്കിലും ഉണ്ട്, അതിലും ഒരു അനിത ഉണ്ട്. അളിയാ, മാരേജിന് വരുമ്പോഴേ പെണ്ണ് എന്നെ കണ്ട് തലയിറങ്ങി വീഴുവോ? പിന്നൊരു കാര്യം, കെട്ടിക്കഴിഞ്ഞാൽ ഒരു പെണ്ണിന്റെ പാസ്റ്റ് ചോദിക്കരുതാ മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്.
0: എന്നാൽ അവിചാരിതമായി അനിതയ്ക്കൊപ്പം ബിനോയ് ഒരു കുടയിൽ കയറിയത് ടി വി ചാനൽ ചിത്രീകരിച്ചത് ലാലുവും ക്രമേണ കണ്ടു. ഇതുവഴിയാണ് അയാളും അനിതയും തമ്മിലുള്ള വിവാഹം മുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ അനിതയെ ബിനോയ്ക്കോ അനിതയ്ക്ക് ബിനോയിയെയോ അറിയില്ല. വെറുതെ അയാൾ നിർബന്ധപൂർവം ഒപ്പം കയറിയതാണ്. പക്ഷേ ബിനോയ് മുൻപേ ലാലുവിനോട് പറഞ്ഞ ആ കള്ളമാണ് അനിതയുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴാൻ കാരണം. തുടർന്ന് അനിത പ്രതികാരത്തിനായി ബിനോയിയെ വശത്താക്കാൻ ശ്രമിക്കുന്നു. അയാളെ ഒന്ന് വട്ടം ചുറ്റിക്കുക എന്നതൊക്കെയേ അനിതയ്ക്ക് ലക്ഷ്യമുള്ളൂ. അനിതയെ സൗമ്യ എന്ന നടി അവതരിപ്പിച്ചു. ലാലുവായി സായികുമാർ രംഗത്ത് വന്നു. സുചിത്ര, ഫിലോമിന, മാളാരവിന്ദൻ തുടങ്ങിയവർ നീലക്കുറുക്കനിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു.
1: നീ ഒരു ദിവസം മലേശ്വര പെണ്ണിന്റെ കുടയിൽ ഓടിക്കറിയില്ലേ, ആ പെണ്ണിനായിരുന്നു ലാലു മാരി ചെയ്യാൻ പോയത്.
5: നിന്നോട് ആരാ പറഞ്ഞത്?
1: കോളേജിൽ വെച്ച് മീര പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്. ഇൻവിറ്റേഷൻ തരാൻ വന്നപ്പോഴേ ലാലുവിനോട് നീ പറയുന്ന കേട്ടല്ലോ. ആ പെണ്ണ് നിന്റെ ഒരു പഴയ കക്ഷിയായിരുന്നു. നേരമുണ്ടോ? ആ പെണ്ണിന്റെ മാരേജ് മുടങ്ങിന്റെ ദേഷ്യത്തിൽ നിന്നോട് റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയാ രജിനി എന്ന പേരിൽ ആ പെണ്ണ് നിന്നോടൊപ്പം കൂടിയിരിക്കണം എന്ന് മീര എന്നോട് പറഞ്ഞു.
5: അതുകൊണ്ടായിരിക്കും ഞാൻ ആ കുട്ടിയെ കാണാൻ ചെന്നപ്പോ എന്നോട് ദേഷ്യമായി പെരുമാറിയത്.
1: ആ കുട്ടിയുടെ യഥാർത്ഥ പേര് രജിനി എന്നല്ല, അനിതയെന്നാ.
5: ഓ, അപ്പൊ കാക്കയും കാക്കും അന്വേഷിച്ചിടുന്നത് ഈ പെണ്ണിനാണല്ലേ?
1: അതെ. ഏതായാലും ഈ പെണ്ണ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഏതോ കേസ് കെട്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
5: നീ നടപ്പോന്നു നിക്ക്.
6: എനിക്ക് ലാലുവിനെ കാണുന്നു, അവൻ എന്റെ ഒരു നല്ല ഫ്രണ്ടാ. വെറും തമാശക്ക് ഞാൻ എന്തൊക്കെ പറഞ്ഞു, അത് ഇത്ര സീരിയസ് ആവും ഞാൻ കരുതുന്നില്ല.
5: ഇവനെല്ലാം തമാശയാവല്ലോ. ലോകത്ത് കാണുന്ന പെണ്ണുങ്ങളെയൊക്കെ സ്വന്തമാക്കുക, സൂക്ഷിക്കുക, ആണല്ലോ നിന്റെ ലൈഫ്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ആലോചിച്ചുറപ്പിച്ച് വിവാഹം മുടങ്ങിയാലുണ്ടല്ലോ അതിന്റെ വില നിനക്ക് മനസ്സിലാവില്ല.
6: എല്ലാ തെറ്റുകളും എന്റെയാ. ഞാൻ കാരണം മുടങ്ങിയ വിവാഹം ഞാൻ തന്നെ നടത്തും. ഉണ്ടായ സത്യം തുറന്നു പറഞ്ഞാൽ അവൻ വിശ്വസിക്കാതിരിക്കില്ല.
0: അനിതയുടെ സഹോദരൻ

0: ഉണ്ണി ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്നു. അയാൾ പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾക്കായുള്ള അന്വേഷണത്തിലാണ് ഒരു ക്രിമിനൽ സംഘം. അവരുടെ കൈകൊണ്ടാണ് ആ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത്. ലഹരി അയാൾ സഹോദരിയുടെ ബാഗിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. റസാബാബയാണ് കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ക്രിമിനൽ സംഘം അനിതയ്ക്കായുള്ള അന്വേഷണത്തിലാണ്. ഈ സംഘം ബിനോയും കൂട്ടരുമായി ഏറ്റുമുട്ടാൻ കാരണമാകുന്നത് അനിതയുമായുള്ള പരിചയം തന്നെയാണ്.
1: അനിത ലാലിന് വിവാഹം കഴിക്കണം, അവൻ അനിതയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. വേണ്ട, ഒന്നും പറയണ്ട, എല്ലാം നല്ലത് വേണ്ടിയാണെന്ന് കരുതിക്കോളൂ. പിന്നെ അനിതയെ പിന്തുടർന്ന ഒരു ഗ്യാങ്ങിനെ കുറിച്ച് ഞാൻ അന്ന് സൂചിപ്പിച്ചില്ലേ, അവർ ഇവിടെ തന്നെയുണ്ട്. എന്തിനാണ് അവർ അനിത അന്വേഷിക്കുന്നത്?
2: അവരെ കുറിച്ച് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞോളച്ചോ, എന്റെ മോനെ പിടിച്ചു കൊണ്ടുപോയത് അവരായിരിക്കും.
3: അന്ന് അവർ വന്നത് ഈ പാക്കറ്റിന് വേണ്ടി ആയിരിക്കും.
1: ഇത് ബ്രൗൺ ഷുഗർ പോലുള്ള ഏതോ മയക്കുമരുന്നാണെന്ന് തോന്നുന്നു.
0: ക്രമേണ പുരോഹിതൻ കൊല്ലപ്പെടുന്നു. സിനിമയുടെ അവസാനം യുവാക്കളുടെ ഇടപെടലൊക്കെ വഴി തന്നെ ക്രിമിനൽ സംഘം നിയമത്തിന് മുൻപിൽ എത്തുകയും ചെയ്യുന്നു. തുടർന്ന് തെറ്റിദ്ധാരണകൾ മാറിയ ലാലുവും അനിതയും ഒന്നിക്കുകയുമാണ്. ഇൻഹരിഹർ നഗറിന്റെ കഥയിൽ ചെറിയ പരിഷ്കാരങ്ങളൊക്കെ വരുത്തി അവതരിപ്പിച്ചതാണ് നീലക്കുറുക്കൻ എന്ന ചിത്രമെന്ന് വേണമെങ്കിൽ വിലയിരുത്താനാകും. അക്കാലത്ത് പുറത്തിറങ്ങിയ അനേകം വാണിജ്യ ചിത്രങ്ങളുടെ ഫോർമുല ഇത്തരത്തിലുള്ള സുഹൃത്ത് സംഘങ്ങളും അവർ നേരിടേണ്ടി വരുന്ന സംഭവ വികാസങ്ങളുമൊക്കെയായിരുന്നു. നീലക്കുറക്കൻ പുറത്തിറങ്ങിയ അതേ വർഷം 1992 ഏതാണ്ട് അതേ കാലത്ത് തന്നെ ഷൈജി കൈലാസിന്റെ സംവിധാനത്തിൽ പുതുമയുള്ള ഒരു ആക്ഷൻ സിനിമ തിയേറ്ററുകളിലെത്തുകയാണ്. അതിൽ മൂന്ന് പ്രധാന യുവ കഥാപാത്രങ്ങളുണ്ടെന്ന് പറയാം. രണ്ട് കോളേജ് വിദ്യാർത്ഥികളും അവരിലൊരാളുടെ സഹോദരനും. കോളേജ് വിദ്യാർത്ഥികളിൽ രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ഗ്യാങ് ലീഡറായൊക്കെ നടക്കുന്ന പപ്പൻ അശോകൻ അവതരിപ്പിച്ച കഥാപാത്രമാണ്. ആദ്യം അയാളുമായി തെറ്റുകയും പിന്നെ കൂടെ നടക്കുകയും ചെയ്യുന്ന രണ്ടാമൻ ഉണ്ണികൃഷ്ണൻ വിജയകുമാർ കഥാപാത്രമാണ്. നടൻ വിജയകുമാറിന്റെ ആദ്യ ചിത്രം. അയാളുടെ സഹോദരനാണ് ഹരികൃഷ്ണൻ. കോളേജ് വിദ്യാർത്ഥിയായ ഉണ്ണികൃഷ്ണന്റെ മരണത്തിന് ശേഷം മാത്രം രംഗത്ത് വരുന്ന സിനിമയിൽ പ്രാധാന്യം ഏറ്റവും കൂടുതലുള്ള നായക കഥാപാത്രം അയാളാണെന്ന് പറയാം. സിനിമയൊരു വലിയ ഘട്ടം പൂർത്തിയായ ശേഷം മാത്രമാണ് ഹരികൃഷ്ണന്റെ രംഗപ്രവേശനം. തുടർന്ന് അയാൾ ആ സിനിമയുടെ ഗതി തന്നെ മാറ്റുകയാണ്. എന്നാൽ അവിടെ കൊണ്ട് തീരുന്നില്ല. ഹരികൃഷ്ണൻ എന്ന ആ ശൂഭിത യൗവന കഥാപാത്രം വഴി ചലച്ചിത്ര രംഗത്ത് തന്റെയും ഒപ്പം മലയാള സിനിമാ ശാഖയുടെ തന്നെയും ഗതി ആ നടൻ മാറ്റിയെന്ന് വേണമെങ്കിൽ പറയാനാകും. സിനിമയുടെ പേര് തലസ്ഥാനം എന്നാണ്. ഹരികൃഷ്ണനായി രംഗത്ത് വന്നത് സുരേഷ് ഗോപിയും. തിരക്കഥ എഴുതിയതാകട്ടെ, നാം പറഞ്ഞ ഡോക്ടർ പശുപതി എന്ന പൂർണ്ണഹാസ്യ ചിത്രവും തുടർന്ന് ആകാശക്കോട്ടയിലെ സുൽത്താൻ എന്ന ഹാസ്യത്തിന് പ്രാധാന്യമുള്ള ജയരാജ് ശ്രീനിവാസൻ ചിത്രവുമൊക്കെ എഴുതിയ അതേ രഞ്ജി പണിക്കർ തന്നെയും. തുടർന്ന് നടന്നത് ചരിത്രമാണ്. സുരേഷ് ഗോപി, ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ എന്നീ ത്രയങ്ങളുടെ തേരോട്ടം തന്നെയാണ്. അത് ഏകദേശം ഒന്നര പതിറ്റാണ്ട് നീണ്ടു നിൽക്കുകയും ചെയ്തു. ഷാജി കൈലാസ് എന്ന സംവിധായകന്റെ മുഖഛായ തന്നെ മാറി. വൻ വിജയങ്ങളും പരാജയങ്ങളും ആ ചലച്ചിത്ര യാത്രയിലുണ്ടായി. ന്യൂസ് എന്ന ഷാജി കൈലാസിന്റെ പുറത്തിറങ്ങിയ ആദ്യ ചിത്രത്തിലെ നായകനും സുരേഷ് ഗോപിയായിരുന്നു എന്നത് മറ്റൊരു കൗതുകം. ന്യൂസ് എന്ന ആക്ഷൻ ചിത്രത്തിന്റെ തുടർച്ചയാണ് ഷാജി കൈലാസിന്റെ ആക്ഷൻ ചിത്രങ്ങളെന്നും വേണമെങ്കിൽ വിലയിരുത്താം. അതുപോലെ ഡോക്ടർ പശുപതി മുതൽ തുടങ്ങിയ ഹാസ്യ ചിത്രങ്ങളുടെ ശ്രേണിയും സിനിമകളുടെ എണ്ണം കുറവാണെങ്കിലും അദ്ദേഹത്തിനുണ്ട്. 2012-2013 കാലഘട്ടത്തിൽ ഷാജി കൈലാസ് ജയറാമിനെ നായകനാക്കി ഒരുക്കിയ ജിഞ്ചർ, മദ്രാശി പോലെയുള്ള ഹാസ്യ ചിത്രങ്ങളുടെ മുൻഗാമികൾ ഈ ആദ്യകാല ചിത്രങ്ങളാണെന്ന് വിലയിരുത്താം. ഷാജി കൈലാസിന്റെ ഹാസ്യ ചിത്രങ്ങൾ അല്പം സവിശേഷമായി തന്നെ ആ ചലച്ചിത്ര ഗ്രാഫിൽ നിലനിൽക്കുന്നുമുണ്ട്.
3: ഇനി തിരിച്ചെന്നാ പോന്നെ?
4: അയ്യോ, നല്ല കോള് തിരിച്ചു പോകുന്ന പ്രശ്നമേ ഇല്ല. ഇത്രയും സ്നേഹവും സിൻസിയാരിറ്റി ഉള്ള നിങ്ങളൊക്കെ വിട്ട് ഞാനെന്തിനു പോണം? സിറ്റൊക്കെ മടുത്തു, സഹിച്ചൂടാ.
3: അതെന്താ?
4: കംപ്ലീറ്റ് കള്ളന്മാരല്ലേ. ആ അമ്മു ഏത് സ്കൂളിലാ പഠിക്കുന്നേ?
3: അയ്യേ, ഞാൻ സ്കൂളിലൊന്നും അല്ല, കോളേജിലാ പഠിക്കുന്നത്.
4: അതെ, സ്കൂൾ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചേ സ്കൂൾ മീൻസ് സ്റ്റഡി ചെയ്ത സ്ഥലം.
5: സിഗ്നേച്ചർ
6: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
5: നിർവഹണം നിഖിൽ എബ്രഹാം.

നമസ്കാരം, ഞാൻ കാഞ്ചന. റേഡിയോ കൊച്ചി 90 FM-ന്റെ കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. എൻ്റെ കുറെ നല്ല അനുഭവങ്ങളും ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളും കലാപ്രബോധിനി എന്ന പരിപാടിയിലൂടെ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അതിനുള്ള അവസരം ഒരുക്കി തന്ന റേഡിയോ കൊച്ചി 90 FM-നോട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെയും കലാമൂല്യമുള്ള കഴിവുകൾ റേഡിയോ കൊച്ചി 90 FM-ലൂടെ ശ്രോതാക്കളോട് പങ്കുവയ്ക്കാവുന്നതാണ്. അതിനായി റേഡിയോ കൊച്ചി 90 FM-മായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം, 6238810755.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM ന്റെ എറണാകുളം ഡയറീസ്.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒരിക്കൽ കൂടി, 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
3: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
2: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.